Jesus. Hallelujah. നമ്മുടെ കൃപയുടെ മേലാണ് ബലവാൻ. എന്റെ ജീവനെ പാർക്കലും അത് മേലാണ് ബലവാൻ. ഞാൻ ഇപ്പത് ഞാൻ നിർമൂലമാകാമെന്നിരുപ്പത് നമ്മുടെ കൃപയല്ലവാ.

സഭകൾ പരിശുദ്ധപ്പെട വീണ് ശ്വാസങ്ങളുടെ വാർത്തയിൻപടി അപ്പോ നമ്മുടെ വഴികളിൻപടി ആണ്ടവരെ അയ്യാ സഭകൾ ഉള്ളണ്ടും പരിശുദ്ധപ്പെടവേണു സ്വാമി ഇവിടെ വരികയിൽ എടുത്തുകൊള്ളുന്ന സഭയാകെ മനോഹാക്ഷികളാകെ പരിശുദ്ധമുള്ള സഭകളാകെ എടുത്തുകൊള്ളുന്ന സഭകളാൽ നാട്ടിൽ സഭകളെല്ലാം ആശീർവദിക്കപ്പെടും. അപ്പൊ എന്തെല്ലാം സഭകളെല്ലാം ആണ്ടവരെ താരമാറാതെ തങ്ങളുടെ പോക്കിൻ പോകുന്നത് സഹോദരൻ എല്ലാവരെയും തിരുപ്പിക്കൊണ്ടുവാങ്ക സ്വാമി. ഇങ്ങനെ നടത്തുന്ന ഓരോരുടെ ചിന്തയെ നിരകുമ്പടിയായി വേണ്ടിക്കൊള്ളുമ്പോ നീങ്ക താനപ്പ അന്ന് ചിന്തി നീങ്ക താനപ്പ അന്ന് ചിന്തി സഭകൾ പരിശുദ്ധപ്പെടുത്ത നിക്കുന്ന മക്കളാണ്ടവരോട് മനമോ അൻപതുമായ സഭയെ കട്ടുകളായി നേശിക്കുന്നവരായി കുടുംബം കുടുംബമായി ആശീർവദിക്കപ്പെട്ടവളായി നിൽക്കട്ടെ. നടക്കുന്ന ഊഴിയക്കാരെ പോതമാറി നടത്തുന്ന സ്വാമി സുഖത്തോടും ബലത്തോടും ആശീർവാദത്തോടും നടത്തും ഉങ്ങളുടെ വാർത്തയെ മാത്രമാണ്ടവർ ഞങ്ങൾക്ക് കൊടുക്കത്തക്കതാണ്. പുളിയക്കാരുടെയും പോലുള്ളവരുടെയും ആശീർവദിക്കുന്ന സ്വാമി സഹപ്പനേ സഭയും ആണ്ടവരെ ഇവിടെ അറിയിൽ എടുത്തുകൊള്ളുകിറ സഭയാ മാറി വേണു സ്വാമി മാറി വേണു സ്വാമി മാറി വേണു സ്വാമി സഹപ്പനേ ഈ സഭയെ എടുത്തുകൊള്ളത്താനപ്പാണെങ്കിൽ വാരങ്ങി കൊടുത്ത വില അധികമാണ്ടവർക്ക് എവിടെയോ വിലയാണ്ടവർ സഹപ്പനേ ഗ്രഹിക്ക മുടിയാവില്ലേ പാടുകളപ്പ സഹപ്പനേ എന്ത് സഭകൾക്ക് വേണ്ടിക്കൊള്ളണം. സഭകൾ കൊണ്ടുന്ന നാക്കൾ നാളിക്കുന്നവരേ പെരുന്തക്കൃപയും കാലത്ത് പരിശുദ്ധപ്പെട്ടു കൊണ്ടുവരണം സ്വാമി. സഭകൾ കൊണ്ടിരിക്കാൻ നന്ദി സുഖം നന്ദി സുഖം നന്ദി സുഖം ആണ്ടവരെ ഞാനങ്ങൾ സഭയിലെ നിന്റെ ആശീർവാദത്തെ പറ്റിക്കൊള്ള കുടുംബം കുടുംബമായ ആശീർവാദത്തെ പറ്റി കൊണ്ടവരെ വഴിയിലേക്ക് ജനങ്ങളും ഇന്ന് കടശി നാക്കളിൽ ആണ്ടവരെ സഭയ്ക്ക് വന്ന് ആണ്ടവർ ആശീർവദിക്കപ്പെടട്ടെ. സഭയിലെ ആണ്ടവരെ വന്ന് ആണ്ടവരെ വെച്ചിപ്പറ്റി വാത്തുകളിൽ കേട്ട് തങ്ങളുടെ വാഴ്ക്കയെ ആണ്ടവരെ അപ്പ ജനങ്ങളെ ആശീർവാദമാക്കിക്കൊണ്ടു വേണം. അപ്പൊ അവരുടെ കാ വേണ്ടിക്കൊള്ളുകപ്പനെ കിരുവയപ്പ അപ്പാ കിരുവയാണ്ടവരെ കിരുവയപ്പ അപ്പാ തകുതിയില്ലാതെ മക്കളാണ്ടവരെ അപ്പാ തകുതിയോട് ആണ്ടവരെ ഇങ്ങോട്ടത്തിൽ വേറെ വേണമാണ് അങ്ങോട്ട് കിരുവ വേണം സ്വാമി ഇവിടെ കിരുവ വേണം ഇറക്കം ചെയ്യുങ്കപ്പ സഭകൾക്കാവേണ്ടിപ്പനി സാക്ഷ്യത്തിൻ സുശ്രൂഷ ജനങ്ങളിൽ അറിയിക്കപ്പെടും. അപ്പോഴെല്ലാം മുടിയൊരു മനുഷ്യനുള്ള ചെറുപ്പനാണ്ടവരെ ഒരു പ്രധാനം കെട്ടിപ്പോകൂടാതെന്ന് ശ്രദ്ധിയാണ്ടവരെ ഇന്ന നാട്ടിലാണ്ടവരെ ഞങ്ങളെ സുവിശേഷം അറിയിക്കപ്പെടും. നന്ദിയാണ്ടവരെ നന്ദിയാണ് അത് കുറിയ കാലങ്ങളിലാണ് നീ തന്നിരിക്കുന്നത്. ടെക്നോളജിയിലാം വളർന്ന് മീഡിയക്കൾ ടി വി റേഡിയോ ചെല്ലക്കൂടിയ കാലമായിരിക്കും സ്വാമി. ഇവിടെ അൻപുള്ള ദേവൻ സ്വാമി ഇവിടെ അൻപാണ്ടവരെ ഉദയം ചെയ്ത ഓരോരെയും ബലപ്പെടുത്തുക ആശീർവദിക്കപ്പ ആണ്ടവരെ ഉമ്മയും ഉദാരത്വമായി ഉദയങ്ങൾ ചെയ്യുക ഒവ്വൊരുവരെയും വഴി നടത്തുന്ന സ്വാമി സഹപ്പനെ ഉള്ളിയക്കാരെടുക്ക നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ നന്ദി ആണ്ടവൻ ഇവരെടുക്ക വേണ്ടി ബന്ധം അറിയിക്കപ്പെടുകയാണ് ണ്ടവരെ അറിയിക്കപ്പെടാതെ രണ്ട് ദേശങ്ങളുണ്ട് സ്വാമി കടയ്ക്കപ്പെട്ട പട്ടണങ്ങൾ ഗ്രാമങ്ങളുണ്ട് സ്വാമി ഇവകൾക്കെല്ലാം ഉയർച്ചേരോ ജനങ്ങളെ എടുപ്പിക്കൊടുന്ന സ്വാമി പോകക്കൂടിയ മക്കളെ എടുപ്പിക്കൊടുന്ന സ്വാമി ശേഷമാകാണ്ടവരുടെ നാക്കളിൽ ആണ്ടവരെ ഒവ്വൊരുവരും ഒവ്വൊരുവരും ഒവ്വൊരുവരും കെട്ടാവങ്ങളെ വാർത്തയെ ചൊള്ളുകുറവളായി ഉയർച്ചേരുകളായി ആണ്ടവരെ എന്ന താഹം ഉണ്ടാകുമ്പടിയായി നിൽക്കുകയും ആണ്ടവരെ വേലൈത്തലങ്ങളിലും പാഠശാലകളിലും ആണ്ടവരെ കാണുന്ന മക്കളിടത്തിലും ഉങ്ങളുടെ അൻപേശല്ലക്കൂടിയ മക്കളായി നിരപ്പമ്പടിയായി വണ്ടിക്കൊള്ളുകയും സ്വാമി നിരപ്പമ്പടിയായി വണ്ടിക്കുള്ളവർക്ക് വേണ്ടിക്കൊള്ളുകയും ആണ്ടവരെ ഇന്നുമാ ഇന്നത്തിനോ പ്രദേശങ്ങളിലും ആണ്ടവരെ എനിക്ക് പുതിയ കമ്മീഷണറിയൊക്കെ വേണ്ടിക്കൊള്ളാം ഇടങ്ങളെ നിൽക്കുന്ന ഒവ്വൊരുക്കാം താങ്കി ബലപ്പെടുത്തുന്ന സ്വാമി ചെറുകളോട് നിൽക്കുക സ്വാമി കണ്ണീരോട് നിൽക്കുക സ്വാമി എല്ലാവറ്റെയും തുടച്ച് ആശീർവദിച്ച് ബലപ്പെടുത്തി അവർക്ക് ആണ്ടവരെ പിള്ളേർ കുടുംബങ്ങളെല്ലാം എല്ലാം നിൽക്കുന്നവരുടെ പാതകത്തോടെ സ്വാമി അപ്പാ അവർക്ക് വേണ്ടിക്കൊള്ളും രണ്ട് മടങ്ങളെല്ലാം
நாம் ஆண்டவர் ஊழியர் செய்கிறீர்கள். ஆண்டவரே பெருகட்டும் பெருகட்டும் பெருகட்டும் பெருகட்டும் சகோதரனே, எங்களை வரைக்கும் வந்தால் இன்னும் கொஞ்சம் காலம் ஆண்டவரே. அப்பா நீங்க வருகிறவே என்று சொன்னவர் இன்னும் கொஞ்சம் காலம் ஆண்டவரே. எங்களை வருகை நாமதிப்பதுகளே அப்பா, காலங்களின் நேரங்களும் சூழ்நிலைகளும் சொல்லிக்கொண்டே இருக்கிறதற்குள்ளாக ஆண்டவர் எல்லா மக்களும் எல்லா மக்களும் எல்லா மக்களும் வார்த்தையை கேட்டு ரசிக்கப்பட வேண்டும் சுவாமி. அதுக்காக எல்லா வழிகளையும் திறந்து தந்திருக்கிறபடி நாம் நன்றியாம் நன்றியாம். எவ்வளவு நல்லவரப்பா, எவ்வளவு வல்லமை உள்ளவரப்பா, நீங்கள் இருவே உள்ளவரப்பா. ஒருவர் தானும் கெட்டு போகக்கூடாது எப்பொழுதும் ஆண்டவரே. ஐயா நீங்க தாகத்தை